mbokk yi ñoo ngi delluwaat di sant yàlla subhanahu wa taala di julli ci yonent bi salallahu alayhi wasallam di leen ñaanal yàlla di sàkku ci yéen ñaan yàlla nañu yàlla taxawu taxawu leen yàlla nañu yàlla aar aar leen mbokk yi tey am nañu aya alquran qaalu inna wajadna